പാർക്ക് റോമർ മൂണ്ട് 23 സ്വലുഗ്രതി എല്ലാവരും പാപം ചെയ്ത് എക്സെപ്റ്റ് ജീസസ് മാറ്റം വിധി വിലക്കാനവർ പരിശുദ്ധമാക വാഴ്ന്ന് എന്നിലെ പാപമുണ്ടെങ്കിൽ ഉള്ളിൽ യാർ കുറ്റപ്പെടുത്ത കൂടുമെന്ന് സ്വർണ്ണവർ അവർ ഒരു

അവന്റെ അഭിഷേകത്തെ തന്നിരിക്കുന്നത്. രണ്ട് കൊരിന്ത്യർ 22:22 നമ്മെ മുത്തരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ആവിയനും അച്ചാരത്തെയും കൊടുത്തിരിക്കുന്നത്. ഇതെന്താകുന്ന യേശു പെരുകവും നാങ്കൾ സൃഗവും വീണ്ടും നന്മ ചെയ്യുന്നവരാകെ. മറ്റേ 4:23 അവൻ നന്മ ചെയ്യുന്നവരാകെ ശുദ്ധിച്ചിരുന്നാൽ ഇപ്പടിയാണ് ദേവനെ നിങ്ങൾ രക്ഷിക്കുന്ന ദേവനെ തന്നൂരെ കൊടുത്ത് നിങ്ങൾ ഉയരെ കാപ്പാറ്റുന്ന ദേവനെ നിങ്ങൾ ഒരുപൊഴുതും വിട്ടുവിടക്കൂടാതെ. ഹല്ലേലൂയാ, ഞാൻ ഉങ്ങൾക്കായി ഒരു പാടലെ പാടി ഉങ്ങൾക്കായി ജപിക്കുന്നു. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്.

ആരാധനേ ആരാധനേ ആരാധനേ ആരാധനേ. ആമേൻ. എല്ലാ തുതിയും എല്ലാ ഖ്യാനം എല്ലാ മഹിമ കുറവരിക്കേ തരുന്നു. മിരിയാനുവേലിയെ പുറപ്പെടും ആശ്രുതി യേശുവിനാമത്തിൽ നന്ദി.